0: അര കൂട്ടമേ സ്വാഗ
1: Yeah, I'm a life up in high boy. Yeah, tu rakh teri rai boy. Yeah.